0: ഇലക്ട്രോണിക്സ് അഹുജ ആദ്രജ് ഷോറൂം, പോലീസ് ബോംബ് സെന്റർ, പി പി റോഡ്, ഭീമറാം. സെൽ 9866742558.
1: വെനില എന്റർപ്രൈസസ്, അമറോൺ മരിയ ലുമിനസ് ഈ രണ്ട് ബ്രാൻഡ്സ് കി ഓതറൈസ്ഡ് ഷോറൂം. വെനില എന്റർപ്രൈസസ് ലോ ബൈക്ക് ബാറ്ററി നുണ്ടി ബെഞ്ച് കാർ ബാറ്ററി വരക്കു, ഇന്ത്യക്ക് കാവൽസിന ഹോം ഇൻവെർട്ടർ നുണ്ടി ഓൺലൈൻ യുപിഎസ് വരക്കു, ഷോറൂംസ് കി ഹോസ്പിറ്റൽസ് കി അപ്പാർട്ട്മെന്റ്സ് കി കാവൽസിന ഹയർ കെവി യുപിഎസ് ലോ മാവത ലഭിച്ചു. പ്രധാനമന്ത്രി മോഡീ ഗാരിച്ചേ പ്രവേശപ്പെട്ടുപെടുന്ന സബ്സിഡിതോ ലുമിനസ് ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യപ്പെടുന്നു. വിവരാലക്കായി സംപ്രദിച്ചി വെനില എന്റർപ്രൈസസ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ ബങ്ക്, ഉണ്ടി റോഡ്, ഭീമവരം. സെൽ 9989838444.